ഇസൈക്കോളങ്ങളിൽ അടുത്ത വരും പാടൽ. കണ്ണിൽ വന്ന് മിന്നൽ പോൽ കാണുതേ ഇൻപ കാവ്യ കലയെ ഓവിയമേ.

ഇസൈക്കോളങ്ങളിൽ അടുത്ത വരും പാടൽ. കണ്ണിൽ വന്ന് മിന്നൽ പോൽ കാണതേ ഇൻപ കാവ്യ കലയെ ഓവിയമേ.